അല്ലാഹു അക്ബർ. സമിഅ അല്ലാഹു ലിമൻ ഹമീദ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. സമിഅ അല്ലാഹു ലിമൻ ഹമീദ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ.